0: No, no, no!
1: നൗറി നൗറി നൗറി നൻ യു എസ് പി ഗിരിബസ് ക്യാമ്പസ്
2: യു എസ് പി അമ്പൂരന്തിരി അരിയ താത്ത അരി എനസി കൊണ്ടി പയ്യ നെയ് മീൻ നം കമത്തെ പൈ മാ അന്തികന പെമ്പിയപ്പ നറു നൈറ്റ്
3: Certificate, diploma, degree, postgraduate, master's, doctorate, or a profession.
4: Yai, kangangara na ba USP may na pepe ka akatuki bro. Maye e kona kiri bes tipe tipe ki o ay tiyan na pe e panin.
3: Ay bukin nam rong rong o ay tiyan na tona tang tayin mugi. Anakadin din USP ke chen romen te bukin chaka wawan semesta wawa changa wapin no ano wang. Ay natukin te buin ang turay. E na wagi tere hiling inanong wapin turay wawa changa wapin no ano wang.
2: Na huwem ko yari ko buo ke puna kyam USP ID number may maina ayo the link www.usp.ac.fj/apply ongoere ko mail kita na tere inte meme awa am semester ke wo tere gi na kire ayo the link ayo www.usp.ac.fj/resume ongami akiram na ipita mi campus ke pita kinte program special registration karwan course the yoga na hunte link na pe ayo www.usp.ac.fj/ako ke aago
3: specific te preliminary from 6 level foundation from 7 level nguye ya gipene amkora kyo no wa ke amkora gi suwa ntaka wari nan eta uro ina pe usp ni busimaiko na konna na preliminary program on a foundation program continuing vocation and education training kite sivet program Deba aita kona ande ke gai certificate or diploma. Tan mauri ake amen ni mauri experience me atwa ide ke ya qualifications. Ayo na kete wana nemi. Men CCE office ke continuing and community education. Eko kure CCE ni busimai ate ya ke akan koroy ya courses. Amai skuri kuri mai sim na ya courses ari aku nan koroy buki min kapene. Kami ake atwa ide ke ame mauri. Aika requirements ke baya kainan waki ibukin cakarin din. Ipung ini pun cakatemik result ke ambui au reference ibukin tahan makuri.
2: Oh jira ya pun tau ko. Tai tau tau am tai pa mina o ena po bem kana ya inte ka wawan semesta. Ena inte ka pelyaran te pinan surai o ena tira ke teriri ni ngopi surai. Ma yere tai tapara pa yoki metaruan USP kiripes na noiko on po to haiko ibukin tai ai kana roko.
3: Tai tapara kawariran na ngance makuri ke tarpo ni ranse namba. Ai suwan ne wakia wawaje wana akia
1: Tikiroi ni kapeni inanun bukameru wan arakabui meisuwa ni naameta apera ayikiri pesi.
3: Tineuri, tiroi, ote tatumua yoran kapeni. Kampesi ndaka.

0: ലോഡി ലോഡി നൻ യു എസ് ബി ഗിവസ് ക്യാമ്പസ്
1: യു എസ് ബി അമിഗൂറൻ ദിവി ഏരിയ താത അരി എൻ എസ് സി കൊണ്ടാണ് ദിവി ഏ തകപ്പയ്യ നെയ് മീൻ നം കമത്തെ പൈ മാ അന്തി കേന തെന്തിയപ്പ നറു നൈത
2: സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് അവൈ പ്രൊഫഷൻ
1: യായ് കാങ്ങാങ്ങറ നബ യു എസ് പി മേന പേ പൈക്ക അകത്തു കിപ്പുറോ മയ്യ കോണ കിരിപെസ് തിപ്പി തിപ്പിക്ക് അവൈ ചോ നാപെ എപ്പനിൻ
2: ഓ ബുക്കിൻ നം റോങ് റോങ് ഓ ചെയ് നെത്തോന തങ്കൈ നൂകി അനകടിൻ ഡിൻ യു എസ് പി കെ ചെൻ റോമെൻസ് ബുക്കിൻ ചക്ക വോ വൺ സെമസ്റ്റർ വോ വോ ചങ്ങ വോ പിൻ നോ നോ വ അനത്തുകിൻ ചെ ബുയിൻ അൻ തുറൈ എന വാഗി ചെ രൈ രൈ നോ നോ വോ പിൻ തുറൈ വോ വോ ചങ്ങ വോ പിൻ നോ നോ വ
1: ന ഹോയ് മുകോയ രെ കുപ്പോ കെ ponakyam usb id number may mine ayu the link www.usb.ac.fj/apply ongoyere komeni kitana terere intene awa am semester ke wowa terere kinakirei ayu the link ayu www.usb.ac.fj/resume ongami akiram nei pitami campus ke pitakin the program special registration karwan course the yoga na honte link na pe ayo www.usb.ac.fj/ako kaago
2: specific te preliminary from 6th level foundation from 7th level ku area gi pene am korak yo nowa ki am korak isu an taka warinan eta uroina pe usb ni bisa mai ko na kon na preliminary program on a foundation program continuing vacation and education training kit the civet program deba aita kona ante ke gai certificate or diploma tan mauri akya men ni mauri experience me atwa ide ke ya qualifications ayo na ke to wanan ni men cce office ke continuing and community education the kukure cce ni busmaya te yakya kan koroy ya courses amais kuri kuri maisin na ya courses are akunan koroy buki men ka tane kami akya atwa ide ke ami mauri ai
3: kai requirement ke baya kainan waki ibukin chakarin din ibung inibung chakathemic results ke ambui our reference ibukia taan makuri
1: o jira ya pun tau ko tai tau tau am tai pamina o ena po bem kana ya inte ka wo wan semesta ena inte ka bayara ante pinan surai o ena tira ke tira irin mo pin surai na yari tai tapara pa yow ki metaruan USP kiripes na noiko on po to haiko ibukin tai ai ka anaruko
2: tai tapara kawariran na manche makuri ke tarponi ranche namba ai suwan ne wakia wo wache wana akewa
0: Tikiroa ni kapeni inanun bukameruan arakabui meisuwa ni naometa apera ay kiripes.
2: Timeuri, tiroi, o titapumua yoran kapeni. Kampesan rata.